തേഞ്ഞ് പീകാരമേളാൻ ഗാരങ്ങാരമീർ മുജാഞ്ചി പൊന്നാമീനൻ പീക്കോർ മേളാൻ കോർ വാ പിഴിങ്കോർ